ന്യായാധികാരി ഹുസൈനുമാണ്. ഹുസൈൻ മോദി അബ്ദുസംസി അബ്ദുസംസി ഇമാർ ഇമാർ ബിൻ ഉമർ മോദി പൂവക്കറുമാണ്. ഉമുക്കർ ഉമർ മൊത്തം അദാൻ സാല് അദാൻ സാല മേക ദോപ്പിയോ പാപ്പ മത്ത അദാൻ സാല് മുഹമ്മദ് നബി ഉമ്മ ഞാജാൻ നക് അങ്ങ് മുന്നാ എത്തെ താറോ ജീവൻ പക്ക പിറകു വാൾ ആ ജൂനിയൻ്റെ പിറക് മമ്മിഞ്ഞു വാളോ ജീവിതത്തിന് തേമരാ അങ്ങാസുക്കത് അജ്യോം സേതവിടം സത്യം നടത്തുന്ന സാധ്യം കാണിക്കാം.

സക്കന്ദമുണ്ടൻ സംഭവം കാച്ചേ സിസുണ്ടുക്കർ ബകുണ്ടി ഡോലെ ഓർക്കൊട്ടാൽ കൊസിക്കിട്ട് സാറോ മുഞ്ഞപ്പുഞ്ഞു കൊണ്ടേ ഡെഫ് ജാബ്ലൂ ഡെ തൈവാൻ്റെ.